വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, ഇയാദ് കൈ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ദീസ് ഹൈ വസ്കുർ ദാ ബറൗബാസി വസ്കുർ അല്ലാഹു ഇയാദ് കൈ താസു അയ്യൂബ അയ്യൂബ് അലൈഹി സ്വലാം ഇദ് നാദാ കലൈ ചിപ്പറിയാദ് കോ റബ്ബഹു ഖൽ റബ്ത അന്നി ബിശക മസ്സനിയ ദുർറു റസീദലിനെ മാത്ത അദ്ദുറു തക്ലീഫ് ഔ മറസ് وانت ارحم الراحمين او تزيات رحم کو ان کے درحم کو ان کو نا